0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. കൊളംബിയയിൽ ഓഗസ്റ്റ് 10-ാം തീയതിയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിച്ചവരോട് ആത്മീയ സാമീപ്യവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 12 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിന്റെ അവസാനത്തിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് ഈ ദാരുണ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും പരിക്കേറ്റവരെയും ദുരന്തബാധിതരെയും പാപ്പ പ്രത്യേകം അനുസ്മരിച്ചത്. ഭൂകമ്പത്തിൽ നിരവധി പേർ മരിക്കുകയും അനേകർക്ക് പരിക്കേൽക്കുകയും വലിയ തോതിൽ വസ്തുവകകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൊളംബിയൻ ജനതയുടെ വേദനയിൽ താൻ പങ്കുചേരുന്നതായി പാപ്പ പ്രസ്താവിച്ചു. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ നിത്യശാന്തിക്കായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നറിയിച്ച പരിശുദ്ധപിതാവ് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ഭൂകമ്പത്തിന്റെ ആഘാതം നേരിട്ട എല്ലാവർക്കുമായി തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. ദുരന്തബാധിതരെ രക്ഷപ്പെടുത്തുന്നതിനും പരിക്കേറ്റവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും അടിയന്തിര സഹായം എത്തിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധപിതാവ് നന്ദി രേഖപ്പെടുത്തി. ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതത്തിലായ കൊളംബിയൻ ജനതയോടുള്ള തന്റെയും ആഗോള കത്തോലിക്കാ സഭയുടെയും ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി പരിശുദ്ധപിതാവ് അടിയന്തിര സാമ്പത്തിക സഹായമെത്തിച്ചു. ഓഗസ്റ്റ് 10-ന് റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 200-ഓളം ആളുകൾ മരിക്കുകയും നൂറുകണക്കിനാളുകൾക്ക് പരിക്കേൽക്കുകയും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആദ്യഘട്ട സാമ്പത്തിക സഹായമായി 100,000 യൂറോ പരിശുദ്ധപിതാവ് അനുവദിച്ചത്. പാപ്പായുടെ നിർദ്ദേശപ്രകാരം കാരുണ്യപ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അപ്പസ്തോലിക അൽമോണറി വഴിയാണ് ഏതാണ്ട് 1,10,00,000 രൂപയുടെ ഈ അടിയന്തിര സഹായം കൈമാറപ്പെട്ടത്. ദുരന്തബാധിത മേഖലകളിലെ യഥാർത്ഥ ആവശ്യങ്ങൾ വിലയിരുത്തിയ ശേഷം കൂടുതൽ സഹായങ്ങൾ നൽകുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. വേദനയും ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് സഹോദരസ്നേഹത്തോടും കാര്യക്ഷമതയോടും പ്രതികരിക്കുന്ന ദൈവജനത്തിന്റെ കുടുംബമാണ് സഭ എന്ന സന്ദേശത്തോടെയാണ് സഹായപ്രവർത്തനങ്ങൾക്ക് സഭ നേതൃത്വം നൽകുന്നതെന്ന് അൽമോണറി പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് ലൂയിസ് മരീൻദെ സാൻ മാർട്ടിൻ പ്രസ്താവിച്ചു. പ്രത്യാശയും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്കു കടന്നുവരാനും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സാക്ഷികളാകാനും യുവജനത്തെ ക്ഷണിച്ച് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 11 മുതൽ 16 വരെ തീയതികളിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ഒസ്ത്രാവയിൽ നടക്കുന്ന ദേശീയ യുവജനദിനത്തിൽ പങ്കെടുക്കുന്നവർക്കായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ടയച്ച ഒരു സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധപിതാവ് ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. ലോകത്തെ ജയിച്ച കർത്താവായ യേശുവിലേക്ക് വിശ്വാസത്തോടെ തിരിയാൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനത്തെ ആധാരമാക്കി യുവജനങ്ങളെ ക്ഷണിച്ച പാപ്പ ക്രിസ്തു തന്റെ ശിഷ്യരുടെ ജീവിതയാത്രയിൽ ഇന്നും വഴികാട്ടിയായി തുടരുന്നുവെന്നും അവരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും പകരുന്നുവെന്നും ഓർമ്മിപ്പിച്ചു. യുവാക്കൾ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യവും അവിടുത്തെ വചനത്തിന്റെ പ്രകാശവും ആവേശത്തോടെ സ്വീകരിക്കണമെന്നും കുടുംബങ്ങളിലും സമൂഹത്തിലും ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും ജോലിസ്ഥലങ്ങളിലും പഠനയിടങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന് സാക്ഷികളാകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും പരിശുദ്ധപിതാവ് ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും കുട്ടികൾ നേരിടുന്ന അക്രമണങ്ങളും അവകാശലംഘനങ്ങളും അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കു നീങ്ങുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. 2024 ജനുവരി മുതൽ 2026 ജൂലൈ അവസാനം വരെ കാലയളവിൽ മാത്രം വെസ്റ്റ് ബാങ്കിൽ 174 പാലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടതായി യു എൻ സ്ഥിരീകരിച്ചു. ആഴ്ചയിൽ ഒന്നിലധികം കുട്ടികൾ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് യുണിസെഫ് ചൂണ്ടിക്കാട്ടി. പ്രദേശത്ത് 1500-ലേറെ കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും സംഘടന അറിയിച്ചു. ഇതേ കാലയളവിൽ 3 ഇസ്രായേൽ കുട്ടികൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ശിശുക്ഷേമനിധി കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. രണ്ടായിരത്തി 2026 ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ 2 വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട ആരാധനാക്രമവർഷത്തെ അടിസ്ഥാനമാക്കിയാണ് ഓഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ പാപ്പ ഉദ്ബോധനം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ബസലിക്കയിലുണ്ടായിരുന്ന 5000-ത്തോളം വരുന്ന ആളുകൾക്കിടയിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയിലെ പ്രധാന അൾത്താരയ്ക്ക് മുന്നിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
3: Nel nome del Padre e del Figlio e dello Spirito Santo. Amen. La pace sia con voi.
2: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി വെളിപാട് പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
4: Dal libro dell'Apocalisse di San Giovanni Apostolo. A colui che ci ama e ci ha liberati dai nostri peccati con il suo sangue.
2: നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ, അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ചു വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളിച്ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. വചനവായനയെ തുടർന്ന് പരിശുദ്ധ പിതാവ് ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
3: Cari fratelli e sorelle, il 5° capitolo della Costituzione conciliare Sacro Sanctum Concilium è dedicato all'anno liturgico, tema sul quale oggi vogliamo soffermarci per spiegarne il valore nella vita di ogni credente.
2: Priya sahodari sahodaranmare, 2 Vatican Council-inte Sacro Sanctum Concilium enna pramanarekhayude 5-ാം അധ്യായം ആരാധനാക്രമവർഷത്തിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അതിനുള്ള മൂല്യം വിശദീകരിക്കുന്നതിനായി ഇന്ന് ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ക്രൈസ്തവ തിരുനാളുകളുടെ ചക്രത്തെ ആരാധനാക്രമവർഷം എന്ന് നിർവചിക്കുന്ന ഈ രീതി സഭാഭാഷയിൽ വ്യാപകമായത് ദൈവദാസനായ ആബട്ട് പ്രോസ്പെർ ഗ്വരഞ്ജയുടെ പ്രവർത്തനത്തിലൂടെയാണെന്ന് ആദ്യമേ തന്നെ ഓർക്കേണ്ടതുണ്ട്. ഇത് ഭൂതകാലവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ തണുത്തതും നിർജീവവുമായ ഒരു അവതരണമോ മറ്റൊരു കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളുടെ വെറും അനുസ്മരണമോ അല്ല എന്ന് മേദിയാത്തോർ ദേയി എന്ന ചാക്രിക ലേഖനത്തിൽ 12-ാം പിയൂസ് പാപ്പ ഉറപ്പിച്ചു പറയുന്നുണ്ട്. മറിച്ച് ആരാധനാക്രമവർഷമെന്നത് ഈ മർത്യജീവിതത്തിൽ താൻ ആരംഭിച്ച അതിരുകളില്ലാത്ത കരുണയുടെ യാത്ര തുടരുന്നവനും തന്റെ സഭയിൽ എപ്പോഴും ജീവിക്കുന്നവനുമായ ക്രിസ്തു തന്നെയാണ്. മനുഷ്യാത്മാക്കളെ നിത്യം സന്നിഹിതവും പ്രവർത്തനക്ഷമവുമായ തന്റെ ദിവ്യരഹസ്യങ്ങളുമായി ബന്ധിപ്പിക്കുകയും അവയിലൂടെ അവരെ ജീവിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അവൻ ഇത് ചെയ്യുന്നത്. ഇക്കാരണത്താൽ തന്നെ ചരിത്രത്തിൽ ക്രിസ്തു നിർവഹിക്കുന്ന രക്ഷാകര പ്രവർത്തനത്തിന്റെ നിരന്തരമായ വർത്തമാനവൽക്കരണമായാണ് ആരാധനാക്രമവർഷത്തെ മനസ്സിലാക്കേണ്ടത്. ഈ ആരാധനാക്രമ കാലചക്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സഭ കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവർത്തനവുമായി സമ്പർക്കത്തിൽ തുടരുന്നു എന്നതിനാൽ തന്നെ എല്ലാ വിശ്വാസികളും അവിടുത്തെ കൃപയാൽ നിറയുന്നു. നമുക്കുവേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശുവുമായുള്ള കണ്ടുമുട്ടലാണ് സഭ എപ്പോഴും പിന്തുടരുന്ന ലക്ഷ്യം. ഓരോ നിമിഷത്തിന്റെയും കേന്ദ്രത്തിൽ പെസഹ സംഭവത്തിന്റെ ആഘോഷത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. അതുകൊണ്ടുതന്നെ കൗൺസിൽ പിതാക്കന്മാർ ആരാധനാക്രമവർഷത്തിന്റെ അടിത്തറയും കേന്ദ്രബിന്ദുവും എന്ന നിലയിൽ അനാദിയിലെ തിരുനാൾ ദിനമായ ഞായറാഴ്ചയെയാണ് പരിഗണിക്കുന്നത്. ആധുനിക ഭാഷകളിൽ പലതിലും ഇതിന്റെ പേര് ദിയസ് ദോമിനി, കർത്താവിന്റെ ദിവസം ആണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ദിനത്തെക്കുറിച്ച് സൂര്യന്റെ ദിവസം, സൺഡേ, സോൺടാക് എന്ന പരാമർശം പ്രബലമായിരിക്കുന്ന ഭാഷകളിൽ പോലും ക്രിസ്തുവുമായുള്ള ബന്ധം നമുക്കു കാണാം. ക്രിസ്തു ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ നീതിയുടെ സൂര്യനാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ദിയസ് ദോമിനി എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഞായറാഴ്ച കർത്താവിന്റെ ദിവസവും സഭയുടെ ദിവസവും മനുഷ്യന്റെ ദിവസവും ഒടുവിൽ ദിവസങ്ങളുടെ ദിവസവും ആണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആഴ്ചയിലെ പെസഹാദിനമായ ഞായറാഴ്ച ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദിവസത്തെ അനുസ്മരിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന ദിനമായതിനാൽ അത് സമയത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തുന്ന ദിവസം കൂടിയാണ്. ഉയിർപ്പിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് അത് മനുഷ്യന്റെ കാലഘട്ടങ്ങളെയും മാസങ്ങളെയും വർഷങ്ങളെയും നൂറ്റാണ്ടുകളെയും ഒരു ദിശാസൂചക അമ്പുപോലെ പിളർത്തി അവയെ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ട് കടന്നുപോകുന്നു. ഞായറാഴ്ച അന്തിമ ദിവസത്തെ, അതായത് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ദിവസത്തെ മുൻകൂട്ടി അറിയിക്കുന്നു. ഞായറാഴ്ചയെ വിശുദ്ധീകരിക്കുന്നതിന് വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നത് അടിസ്ഥാനപരമാണ്. വചനത്തിന്റെ ശ്രവണവും ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള പങ്കാളിത്തവും കൗൺസിൽ പിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ കൊൺവെനീരെ ഇൻ ഊനും, അതായത് വിശ്വാസികളുടെ ആനന്ദപൂർണമായ സമ്മേളനത്തിലേക്ക് നയിക്കുന്നു. അത്തരം ഒരു സമ്മേളനത്തിൽ ക്രൈസ്തവ സമൂഹം കർത്താവിനോടുള്ള അതിന്റെ കൂട്ടായ്മ ദൃശ്യമാക്കുകയും ക്രിസ്തുവിന്റേതാണെന്ന യാഥാർത്ഥ്യവും സഭയോടുള്ള അതിന്റെ വിശ്വസ്തതയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈയൊരു കൂട്ടായ്മയെ വെറും സാങ്കൽപ്പികമായ സാന്നിധ്യം കൊണ്ട് പകരം വയ്ക്കാനോ നിഷ്ക്രിയമായ ഒരു ഒത്തുചേരലിലേക്ക് ചുരുക്കാനോ സാധിക്കില്ല. കാരണം തങ്ങളെ മരിച്ചവരിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ ജീവനുള്ള പ്രത്യാശയ്ക്കായി സൃഷ്ടിച്ച ദൈവത്തിന് നന്ദിയർപ്പിക്കാനായി വിളിച്ചുകൂട്ടപ്പെട്ട സഹോദരീ സഹോദരന്മാരുടെ സജീവ പങ്കാളിത്തത്തിലാണ് ആരാധനാക്രമ കൂട്ടായ്മ യാഥാർത്ഥ്യമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ജോലി ഒഴിവാക്കാൻ കഴിയാത്തവർക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിനായി ഏറ്റവും മികച്ച സാഹചര്യങ്ങൾക്കായി പരിശ്രമിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചകളാൽ താളബദ്ധമാകുന്നതും സഭയുടെ വിശ്വാസവും ഭക്തിയും ഇഴചേരുന്നതുമായ ആരാധനാക്രമവർഷത്തിന് ശ്രദ്ധേയമായ ഒരു ചരിത്രമുണ്ട്. ക്രിസ്തുവർഷം രണ്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ ആഴ്ചതോറുമുള്ള പെസഹ ആഘോഷത്തോട് 50 ദിവസങ്ങളുടെ അതിയായ ആനന്ദമുള്ള കാലയളവിലേക്ക് നീണ്ടുനിൽക്കുന്നതും പന്തക്കുസ്ത തിരുനാളിൽ പൂർത്തിയാകുന്നതും അനുതാപസ്വഭാവമുള്ള നോമ്പുകാലം കൊണ്ട് ഒരുക്കപ്പെടുന്നതുമായ പരമോന്നതമായ തിരുനാൾ വാർഷിക പെസഹ ആഘോഷവും കൂട്ടിച്ചേർക്കപ്പെട്ടു. പെസഹ ആവർത്തന ചക്രത്തിന്റെ മാതൃകയിൽ പിന്നീട് വികസിച്ച ക്രിസ്തുമസ് ആവർത്തന ചക്രം ദൈവവചനത്തിന്റെ മനുഷ്യാവതാരത്തിന്റെയും അവിടുത്തെ ജനനത്തിന്റെയും ലോകത്തിനുള്ള അവിടുത്തെ വെളിപ്പെടുത്തലിന്റെയും രഹസ്യങ്ങൾ വീണ്ടും അനുഭവിക്കാൻ സാധ്യത നൽകി. തുടർന്ന് സഭ വിവിധ കാലഘട്ടങ്ങളിൽ തന്റെ പുത്രന്റെ രക്ഷാകരമായ പ്രവർത്തനത്തോട് വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള വണക്കവും സ്വർഗത്തിൽ ദൈവത്തിന് പൂർണമായ സ്തുതി പാടുകയും നമുക്കായി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യുന്ന രക്തസാക്ഷികളുടെയും മറ്റ് വിശുദ്ധരുടെയും ഓർമ്മത്തിരുനാളുകളും ഉൾപ്പെടുത്തി. അങ്ങനെ ആരാധനാക്രമവർഷം മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ നിന്ന് വിശ്വാസികളെ പെസഹാരഹസ്യത്തിന്റെ പൂർണതയിലേക്കും ഭാവിയിലെ മഹത്വത്തിന്റെ മുന്നാസ്വാദനത്തിലേക്കും നയിച്ചുകൊണ്ട് രക്ഷയുടെ കൂദാശാപരമായ രൂപത്തിൽ ചരിത്രത്തെക്കുറിച്ചുള്ള ഉദ്ബോധനം വീണ്ടും നമുക്കു മുന്നിൽ വയ്ക്കുന്നു. അതിൽ സഭ ക്രിസ്തുവിന്റെ രഹസ്യത്തിന്റെ രക്ഷാകരമായ വർത്തമാനകാലികത ആഘോഷിക്കുകയും അതുവഴി വിശ്വാസികൾക്ക് അതിൽ കൂടുതൽ ആഴത്തിൽ പങ്കുചേരാൻ സാധ്യത നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ആരാധനാക്രമവർഷം ഓരോ അജപാലന പ്രവർത്തനത്തിന്റെയും പ്രചോദന തത്വവും അതിന്റെ അനിവാര്യമായ ചട്ടക്കൂടും ആയി മാറുന്നത്.
3: permettendo ai credenti di parteciparvi sempre più profondamente. Per questo l'anno liturgico costituisce il principio ispiratore e il quadro di riferimento essenziale di ogni azione pastorale.
2: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. കൊളംബിയയിൽ ഓഗസ്റ്റ് 10-ാം തീയതിയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിച്ചവരോട് ആത്മീയ സാമീപ്യവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 12 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിന്റെ അവസാനത്തിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് ഈ ദാരുണ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും പരിക്കേറ്റവരെയും ദുരന്തബാധിതരെയും പാപ്പ പ്രത്യേകം അനുസ്മരിച്ചത്. ഭൂകമ്പത്തിൽ നിരവധി പേർ മരിക്കുകയും അനേകർക്ക് പരിക്കേൽക്കുകയും വലിയ തോതിൽ വസ്തുവകകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൊളംബിയൻ ജനതയുടെ വേദനയിൽ താൻ പങ്കുചേരുന്നതായി പാപ്പ പ്രസ്താവിച്ചു. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ നിത്യശാന്തിക്കായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നറിയിച്ച പരിശുദ്ധ പിതാവ് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ഭൂകമ്പത്തിന്റെ ആഘാതം നേരിട്ട എല്ലാവർക്കുമായി തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. ദുരന്തബാധിതരെ രക്ഷപ്പെടുത്തുന്നതിനും പരിക്കേറ്റവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും അടിയന്തിര സഹായം എത്തിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ പിതാവ് നന്ദി രേഖപ്പെടുത്തി. ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതത്തിലായ കൊളംബിയൻ ജനതയോടുള്ള തന്റെയും ആഗോള കത്തോലിക്കാ സഭയുടെയും ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി പരിശുദ്ധ പിതാവ് അടിയന്തിര സാമ്പത്തിക സഹായമെത്തിച്ചു. ഓഗസ്റ്റ് 10-ന് റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 200-ഓളം ആളുകൾ മരിക്കുകയും നൂറുകണക്കിനാളുകൾക്ക് പരിക്കേൽക്കുകയും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആദ്യഘട്ട സാമ്പത്തിക സഹായമായി 100,000 യൂറോ പരിശുദ്ധ പിതാവ് അനുവദിച്ചത്. പാപ്പായുടെ നിർദ്ദേശപ്രകാരം കാരുണ്യപ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അപ്പസ്തോലിക അൽമോണറി വഴിയാണ് ഏതാണ്ട് 1,10,00,000 രൂപയുടെ ഈ അടിയന്തിര സഹായം കൈമാറപ്പെട്ടത്. ദുരന്തബാധിത മേഖലകളിലെ യഥാർത്ഥ ആവശ്യങ്ങൾ വിലയിരുത്തിയ ശേഷം കൂടുതൽ സഹായങ്ങൾ നൽകുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. വേദനയും ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് സഹോദരസ്നേഹത്തോടും കാര്യക്ഷമതയോടും പ്രതികരിക്കുന്ന ദൈവജനത്തിന്റെ കുടുംബമാണ് സഭ എന്ന സന്ദേശത്തോടെയാണ് സഹായപ്രവർത്തനങ്ങൾക്ക് സഭ നേതൃത്വം നൽകുന്നതെന്ന് അൽമോണറി പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് ലൂയിസ് മരീൻ ദെ സാൻ മാർട്ടിൻ പ്രസ്താവിച്ചു. പ്രത്യാശയും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്കു കടന്നുവരാനും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സാക്ഷികളാകാനും യുവജനത്തെ ക്ഷണിച്ച് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 11 മുതൽ 16 വരെ തീയതികളിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ഒസ്ത്രാവയിൽ നടക്കുന്ന ദേശീയ യുവജനദിനത്തിൽ പങ്കെടുക്കുന്നവർക്കായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ടയച്ച ഒരു സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധ പിതാവ് ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. ലോകത്തെ ജയിച്ച കർത്താവായ യേശുവിലേക്ക് വിശ്വാസത്തോടെ തിരിയാൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനത്തെ ആധാരമാക്കി യുവജനങ്ങളെ ക്ഷണിച്ച പാപ്പ ക്രിസ്തു തന്റെ ശിഷ്യരുടെ ജീവിതയാത്രയിൽ ഇന്നും വഴികാട്ടിയായി തുടരുന്നുവെന്നും അവരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും പകരുന്നുവെന്നും ഓർമ്മിപ്പിച്ചു. യുവാക്കൾ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യവും അവിടുത്തെ വചനത്തിന്റെ പ്രകാശവും ആവേശത്തോടെ സ്വീകരിക്കണമെന്നും കുടുംബങ്ങളിലും സമൂഹത്തിലും ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും ജോലിസ്ഥലങ്ങളിലും പഠനയിടങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന് സാക്ഷികളാകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും കുട്ടികൾ നേരിടുന്ന അക്രമണങ്ങളും അവകാശലംഘനങ്ങളും അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കു നീങ്ങുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. 2024 ജനുവരി മുതൽ 2026 ജൂലൈ അവസാനം വരെ കാലയളവിൽ മാത്രം വെസ്റ്റ് ബാങ്കിൽ 174 പാലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടതായി യു എൻ സ്ഥിരീകരിച്ചു. ആഴ്ചയിൽ ഒന്നിലധികം കുട്ടികൾ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് യുണിസെഫ് ചൂണ്ടിക്കാട്ടി. പ്രദേശത്ത് 1500-ലേറെ കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും സംഘടന അറിയിച്ചു. ഇതേ കാലയളവിൽ 3 ഇസ്രായേൽ കുട്ടികൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ശിശുക്ഷേമനിധി കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. ഇരുപത്തിയാറ് ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺസിലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട ആരാധനാക്രമവർഷത്തെ അടിസ്ഥാനമാക്കിയാണ് ഓഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ പാപ്പ ഉദ്ബോധനം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ബസലിക്കയിലുണ്ടായിരുന്ന 5000-ത്തോളം വരുന്ന ആളുകൾക്കിടയിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയിലെ പ്രധാന അൾത്താരയ്ക്ക് മുന്നിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
3: Nel nome del Padre e del Figlio e dello Spirito Santo.
4: Amen.
3: La pace sia con voi.
2: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി വെളിപാട് പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
5: Dal libro dell'Apocalisse di San Giovanni Apostolo. A colui che ci ama e ci ha liberati dai nostri peccati con il suo sangue.
2: നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ, അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെപ്രതി മാറത്തടിച്ചു വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്.
5: Colui che era e che viene, l'onnipotente, parola di Dio.
2: വചനവായനയെ തുടർന്ന് പരിശുദ്ധ പിതാവ് ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
3: Cari fratelli e sorelle, il quinto capitolo della Costituzione conciliare Sacro Sanctum Concilium è dedicato all'anno liturgico, tema sul quale oggi vogliamo soffermarci per spiegarne il valore nella vita di ogni credente.
2: പ്രിയ സഹോദരി സഹോദരന്മാരെ, രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ സാക്രോസാങ്തും കൊൺസിലിയും എന്ന പ്രമാണരേഖയുടെ 5-ാമത്തെ അധ്യായം ആരാധനാക്രമവർഷത്തിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അതിനുള്ള മൂല്യം വിശദീകരിക്കുന്നതിനായി ഇന്ന് ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ക്രൈസ്തവ തിരുനാളുകളുടെ ചക്രത്തെ ആരാധനാക്രമവർഷം ഇന്ന് നിർവചിക്കുന്ന ഈ രീതി സഭാഭാഷയിൽ വ്യാപകമായത് ദൈവദാസനായ ആബട്ട് പ്രോസ്പർ ഗ്വരഞ്ജയുടെ പ്രവർത്തനത്തിലൂടെയാണെന്ന് ആദ്യമേ തന്നെ ഓർക്കേണ്ടതുണ്ട്. ഇത് ഭൂതകാലവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ തണുത്തതും നിർജീവവുമായ ഒരു അവതരണമോ മറ്റൊരു കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളുടെ വെറും അനുസ്മരണമോ അല്ല എന്ന് മേദിയാത്തോർ ദേയി എന്ന ചാക്രിക ലേഖനത്തിൽ 12-ാം പിയൂസ് പാപ്പ ഉറപ്പിച്ചു പറയുന്നുണ്ട്. മറിച്ച് ആരാധനാക്രമവർഷമെന്നത് ഈ മർത്യജീവിതത്തിൽ താൻ ആരംഭിച്ച അതിരുകളില്ലാത്ത കരുണയുടെ യാത്ര തുടരുന്നവനും തന്റെ സഭയിൽ എപ്പോഴും ജീവിക്കുന്നവനുമായ ക്രിസ്തു തന്നെയാണ്. മനുഷ്യാത്മാക്കളെ നിത്യം സന്നിഹിതവും പ്രവർത്തനക്ഷമവുമായ തന്റെ ദിവ്യരഹസ്യങ്ങളുമായി ബന്ധിപ്പിക്കുകയും അവയിലൂടെ അവരെ ജീവിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അവൻ ഇത് ചെയ്യുന്നത്. ഇക്കാരണത്താൽ തന്നെ ചരിത്രത്തിൽ ക്രിസ്തു നിർവഹിക്കുന്ന രക്ഷാകര പ്രവർത്തനത്തിന്റെ നിരന്തരമായ വർത്തമാനവൽക്കരണമായാണ് ആരാധനാക്രമവർഷത്തെ മനസ്സിലാക്കേണ്ടത്. ഈ ആരാധനാക്രമ കാലചക്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സഭ കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവർത്തനവുമായി സമ്പർക്കത്തിൽ തുടരുന്നു എന്നതിനാൽ തന്നെ എല്ലാ വിശ്വാസികളും അവിടുത്തെ കൃപയാൽ നിറയുന്നു. നമുക്കുവേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശുവുമായുള്ള കണ്ടുമുട്ടലാണ് സഭ എപ്പോഴും പിന്തുടരുന്ന ലക്ഷ്യം. ഓരോ നിമിഷത്തിന്റെയും കേന്ദ്രത്തിൽ പെസഹ സംഭവത്തിന്റെ ആഘോഷത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. അതുകൊണ്ടുതന്നെ കൗൺസിൽ പിതാക്കന്മാർ ആരാധനാക്രമവർഷത്തിന്റെ അടിത്തറയും കേന്ദ്രബിന്ദുവും എന്ന നിലയിൽ അനാദിയിലെ തിരുനാൾ ദിനമായ ഞായറാഴ്ചയെയാണ് പരിഗണിക്കുന്നത്. ആധുനിക ഭാഷകളിൽ പലതിലും ഇതിന്റെ പേര് ദിയസ് ദോമിനി, കർത്താവിന്റെ ദിവസം ആണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ദിനത്തെക്കുറിച്ച് സൂര്യന്റെ ദിവസം, സൺഡേ, സോൺടാക് എന്ന പരാമർശം പ്രബലമായിരിക്കുന്ന ഭാഷകളിൽ പോലും ക്രിസ്തുവുമായുള്ള ബന്ധം നമുക്കു കാണാം. ക്രിസ്തു ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ നീതിയുടെ സൂര്യനാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ദിയസ് ദോമിനി എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഞായറാഴ്ച കർത്താവിന്റെ ദിവസവും സഭയുടെ ദിവസവും മനുഷ്യന്റെ ദിവസവും ഒടുവിൽ ദിവസങ്ങളുടെ ദിവസവും ആണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആഴ്ചയിലെ പെസഹാദിനമായ ഞായറാഴ്ച ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദിവസത്തെ അനുസ്മരിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന ദിനമായതിനാൽ അത് സമയത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തുന്ന ദിവസം കൂടിയാണ്. ഉയിർപ്പിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് അത് മനുഷ്യന്റെ കാലഘട്ടങ്ങളെയും മാസങ്ങളെയും വർഷങ്ങളെയും നൂറ്റാണ്ടുകളെയും ഒരു ദിശാസൂചക അമ്പുപോലെ പിളർത്തി അവയെ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ട് കടന്നുപോകുന്നു. ഞായറാഴ്ച അന്തിമ ദിവസത്തെ, അതായത് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ദിവസത്തെ മുൻകൂട്ടി അറിയിക്കുന്നു. ഞായറാഴ്ചയെ വിശുദ്ധീകരിക്കുന്നതിന് വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നത് അടിസ്ഥാനപരമാണ്. വചനത്തിന്റെ ശ്രവണവും ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള പങ്കാളിത്തവും കൗൺസിൽ പിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ കൊൺവെനീരെ ഇൻ ഊനും, അതായത് വിശ്വാസികളുടെ ആനന്ദപൂർണമായ സമ്മേളനത്തിലേക്ക് നയിക്കുന്നു. അത്തരം ഒരു സമ്മേളനത്തിൽ ക്രൈസ്തവ സമൂഹം കർത്താവിനോടുള്ള അതിന്റെ കൂട്ടായ്മ ദൃശ്യമാക്കുകയും ക്രിസ്തുവിന്റേതാണെന്ന യാഥാർത്ഥ്യവും സഭയോടുള്ള അതിന്റെ വിശ്വസ്തതയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈയൊരു കൂട്ടായ്മയെ വെറും സാങ്കൽപ്പികമായ സാന്നിധ്യം കൊണ്ട് പകരം വയ്ക്കാനോ നിഷ്ക്രിയമായ ഒരു ഒത്തുചേരലിലേക്ക് ചുരുക്കാനോ സാധിക്കില്ല. കാരണം തങ്ങളെ മരിച്ചവരിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ ജീവനുള്ള പ്രത്യാശയ്ക്കായി സൃഷ്ടിച്ച ദൈവത്തിന് നന്ദിയർപ്പിക്കാനായി വിളിച്ചുകൂട്ടപ്പെട്ട സഹോദരീ സഹോദരന്മാരുടെ സജീവ പങ്കാളിത്തത്തിലാണ് ആരാധനാക്രമ കൂട്ടായ്മ യാഥാർത്ഥ്യമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ജോലി ഒഴിവാക്കാൻ കഴിയാത്തവർക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിനായി ഏറ്റവും മികച്ച സാഹചര്യങ്ങൾക്കായി പരിശ്രമിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചകളാൽ താളബദ്ധമാകുന്നതും സഭയുടെ വിശ്വാസവും ഭക്തിയും ഇഴചേരുന്നതുമായ ആരാധനാക്രമവർഷത്തിന് ശ്രദ്ധേയമായ ഒരു ചരിത്രമുണ്ട്. ക്രിസ്തുവർഷം രണ്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ ആഴ്ചതോറുമുള്ള പെസഹ ആഘോഷത്തോട് 50 ദിവസങ്ങളുടെ അതിയായ ആനന്ദമുള്ള കാലയളവിലേക്ക് നീണ്ടുനിൽക്കുന്നതും പന്തക്കുസ്ത തിരുനാളിൽ പൂർത്തിയാകുന്നതും അനുതാപ സ്വഭാവമുള്ള നോമ്പുകാലം കൊണ്ട് ഒരുക്കപ്പെടുന്നതുമായ പരമോന്നതമായ തിരുനാൾ വാർഷിക പെസഹ ആഘോഷവും കൂട്ടിച്ചേർക്കപ്പെട്ടു. പെസഹ ആവർത്തന ചക്രത്തിന്റെ മാതൃകയിൽ പിന്നീട് വികസിച്ച ക്രിസ്തുമസ് ആവർത്തന ചക്രം ദൈവവചനത്തിന്റെ മനുഷ്യാവതാരത്തിന്റെയും അവിടുത്തെ ജനനത്തിന്റെയും ലോകത്തിനുള്ള അവിടുത്തെ വെളിപ്പെടുത്തലിന്റെയും രഹസ്യങ്ങൾ വീണ്ടും അനുഭവിക്കാൻ സാധ്യത നൽകി. തുടർന്ന് സഭ വിവിധ കാലഘട്ടങ്ങളിൽ തന്റെ പുത്രന്റെ രക്ഷാകരമായ പ്രവർത്തനത്തോട് വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള വണക്കവും സ്വർഗത്തിൽ ദൈവത്തിന് പൂർണമായ സ്തുതി പാടുകയും നമുക്കായി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യുന്ന രക്തസാക്ഷികളുടെയും മറ്റ് വിശുദ്ധരുടെയും ഓർമ്മത്തിരുനാളുകളും ഉൾപ്പെടുത്തി. അങ്ങനെ ആരാധനാക്രമവർഷം മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ നിന്ന് വിശ്വാസികളെ പെസഹാരഹസ്യത്തിന്റെ പൂർണതയിലേക്കും ഭാവിയിലെ മഹത്വത്തിന്റെ മുന്നാസ്വാദനത്തിലേക്കും നയിച്ചുകൊണ്ട് രക്ഷയുടെ കൂദാശാപരമായ രൂപത്തിൽ ചരിത്രത്തെക്കുറിച്ചുള്ള ഉദ്ബോധനം വീണ്ടും നമുക്കു മുന്നിൽ വയ്ക്കുന്നു. അതിൽ സഭ ക്രിസ്തുവിന്റെ രഹസ്യത്തിന്റെ രക്ഷാകരമായ വർത്തമാനകാലികത ആഘോഷിക്കുകയും അതുവഴി വിശ്വാസികൾക്ക് അതിൽ കൂടുതൽ ആഴത്തിൽ പങ്കുചേരാൻ സാധ്യത നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ആരാധനാക്രമവർഷം ഓരോ അജപാലന പ്രവർത്തനത്തിന്റെയും പ്രചോദന തത്വവും അതിന്റെ അനിവാര്യമായ ചട്ടക്കൂടും ആയി മാറുന്നത്.
3: permettendo ai credenti di parteciparvi sempre più profondamente. Per questo l'anno liturgico costituisce il principio ispiratore, il quadro di riferimento essenziale di ogni azione pastorale.
2: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സിനഡാത്മക സഭയിൽ ഐക്യം വളർത്താനും ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കാനും സമർപ്പിതർക്കുള്ള വിളിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ. വടക്കേ അമേരിക്കയിലെ സന്യസ്തകളുടെ ലീഡർഷിപ്പ് കോൺഫറൻസ് സ്ഥാപിതമായതിന്റെ 70-ാം വാർഷികവുമായി ബന്ധപ്പെട്ടു നടന്ന വാർഷിക സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്കായി ഓഗസ്റ്റ് 12 ബുധനാഴ്ച അയച്ച ഒരു വീഡിയോ സന്ദേശത്തിലാണ് സന്യസ്ത സമൂഹങ്ങൾക്കുള്ളിലും വിവിധ സമൂഹങ്ങൾ തമ്മിലും സഭയിലും ഐക്യം വളർത്തുന്നതിൽ സമർപ്പിതർക്കുള്ള ഉത്തരവാദിത്വത്തെയും വിളിയെയും കുറിച്ച് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചത്. അതേസമയം ക്രിസ്തുവിന്റെ ഐക്യം സാധ്യതമാക്കുന്നതിന് എല്ലാ ക്രൈസ്തവരും വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് ഒരു സിനഡാത്മക സഭയിലാണ് വളരുകയെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. സമർപ്പിത ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിലേക്കും പരിശുദ്ധ പിതാവ് വിരൽ ചൂണ്ടി. പരിശുദ്ധാമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നതിന്റെ കൂടി ഭാഗമായി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ റോമിനു പുറത്ത് കസ്തൽഗന്തോൾഫോയിലുള്ള അപ്പസ്തോലിക കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഓഗസ്റ്റ് 12 ബുധനാഴ്ച വത്തിക്കാനിൽ പൊതുകൂടിക്കാഴ്ച അനുവദിച്ച ശേഷം വൈകുന്നേരമാണ് പാപ്പ ഇവിടേക്കു യാത്രയായത്. സ്വർഗാരോപണ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ കസ്തൽഗന്തോൾഫോയിലുള്ള വില്ലനോവയിലെ വിശുദ്ധ തോമസിന്റെ പേരിലുള്ള പുന്തിഫിക്കൽ ഇടവക ദേവാലയത്തിലെത്തുന്ന പാപ്പ 10 മണിക്ക് വിശ്വാസി സമൂഹത്തിനൊപ്പം വിശുദ്ധ ബലിയർപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പരിശുദ്ധ പിതാവിന്റെ ആരാധനാക്രമ ആഘോഷങ്ങൾക്കായുള്ള ഓഫീസ് അറിയിച്ചിരുന്നു. ഓഗസ്റ്റ് 18 പാപ്പ തിരികെ വത്തിക്കാനിലേക്ക് മടങ്ങും. ഇറ്റലിയുടെ അതിർത്തിക്കുള്ളിലെ സാൻമരീനോയും റിമിനി നഗരവും സന്ദർശിക്കാനൊരുങ്ങി ലിയോ 14-ാമൻ പാപ്പ. ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന ഈ യാത്രയിൽ യൂറോപ്പിലെ തന്നെ ചെറുരാജ്യങ്ങളിൽ ഒന്നായ സാൻമരീനോയിലെ രാഷ്ട്രസഭാ നേതൃത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പാപ്പ പിന്നീട് റിമിനിയിൽ നടക്കുന്ന ജനതകൾക്കിടയിലെ സൗഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുകയും വൈകുന്നേരം റിമിനി തുറമുഖത്ത് വിശുദ്ധ ബലിയർപ്പിക്കുകയും ചെയ്യും. സാൻമരീനോയിലേക്കുള്ള യാത്രയുടെ ഭാഗമായി അവിടെയുള്ള റീജൻറ് ക്യാപ്റ്റന്മാരുമായി പരിശുദ്ധ പിതാവ് സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് സാൻമരീനോ ബസലിക്കയിൽ വച്ച് പ്രാദേശിക സഭാനേതൃത്വത്തിനും വിശ്വാസികൾക്കുമൊപ്പം ആരാധനയും പെന്നാബില്ലിലെ അഗസ്റ്റീനിയൻ സന്യസ്തകളുടെ ആശ്രമത്തിൽ സ്വകാര്യ സന്ദർശനവും നടത്തും. റിമിനിയിൽ നടക്കുന്ന ജനതകൾക്കിടയിലെ സൗഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പാപ്പ പിന്നീട് റിമിനി കത്തീഡ്രലിൽ വച്ച് രോഗികളും ഭിന്നശേഷിക്കാരും കാരിത്താ സംഘടനയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന പാവപ്പെട്ടവരുമായും കൂടിക്കാഴ്ച നടത്തും. ചൈനയിൽ നിന്നുള്ള സിസ്റ്റർസിയൻ സഭാംഗവും ലന്താവോ ദ്വീപിലെ അവർ ലേഡി ഓഫ് ജോയ് ആശ്രമാംഗവും ലോകത്തിലേക്കും ഏറ്റവും പ്രായം കൂടിയ ട്രാപ്പിസ്റ്റ് സന്യാസിയുമായ ഫാദർ ബെനഡിക്ട് ചാവോ അന്തരിച്ചു. ജൂലൈ 31 വെള്ളിയാഴ്ച മരണമടഞ്ഞ അദ്ദേഹത്തിന് 108 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 1950 പണി ചെയ്യപ്പെട്ട അവർ ലേഡി ഓഫ് ജോയ് ആശ്രമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കുവഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ചടങ്ങുകൾ ഓഗസ്റ്റ് 14 ഹോങ്കോങ്ങിൽ നടക്കും. 1918 ഹെബെയ് പ്രവിശ്യയിലെ ചെങ്ഡിങ്ങിൽ ജനിച്ച അദ്ദേഹം 1949 വൈദികനായി അഭിഷിക്തനായത്. ആഫ്രിക്കയുടെ പടിഞ്ഞാറും മധ്യഭാഗത്തുമുള്ള രാജ്യങ്ങളിൽ കോളറ ബാധ ഗുരുതരമായ രീതിയിൽ പടരുകയാണെന്നും രോഗബാധിതരിൽ വലിയൊരു ഭാഗവും കുട്ടികളാണെന്നും ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് അറിയിച്ചു. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്, കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, റിപ്പബ്ലിക് ഓഫ് കോംഗോ, നൈജീരിയ, ചാഡ്, കാമറൂൺ എന്നീ 6 രാജ്യങ്ങളിലാണ് നിലവിൽ രോഗവ്യാപനം കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയ യൂണിസെഫ് രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനായുള്ള പരിശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് അറിയിച്ചു. 2026 ജനുവരി 1 മുതൽ നൈജീരിയയിൽ 50,000-ലേറെ കോളറ ബാധ കേസുകളും 338 മരണവും, കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ 30,400-ലേറെ രോഗബാധ കേസുകളും 700 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസിന്റെ രണ്ടാം അധ്യായം 46 മുതൽ 58 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

ലിയോ പതിനാലാമൻ പാപ്പായുടെ മഗ്നിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിലെ രണ്ടാം അധ്യായം കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെയും ദർശനങ്ങളെയും സമഗ്രമായി അവതരിപ്പിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യവ്യക്തിയുടെയും അനന്തമായ അന്തസ്സും അലംഘനീയമായ അവകാശങ്ങളും കേന്ദ്രീകരിച്ചാണ് പാപ്പ ഇവിടെ യാഥാർത്ഥ്യങ്ങളെ വിശദീകരിക്കുന്നത്. മാറുന്ന ലോക സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും കാലത്ത് നീതിയും സാഹോദര്യവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് സഭയുടെ ഈ സാമൂഹിക പ്രബോധനങ്ങൾ എപ്രകാരം അടിത്തറ ഒരുക്കുന്നുവെന്നത് പാപ്പ എടുത്തുകാണിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് നിർജീവമായ ഒരു നിയമസംഹിതയല്ല, മറിച്ച് ചരിത്രത്തോടും മാറുന്ന സംസ്കാരങ്ങളോടും ശാസ്ത്രത്തോടും നിരന്തരം സംവദിക്കുന്ന സജീവമായ ഒരു യാഥാർത്ഥ്യമാണെന്ന് ആമുഖമായി അടിവരയിട്ടുകൊണ്ടാണ് പാപ്പ രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ ചരിത്ര യാഥാർത്ഥ്യം ഒരിക്കലും കാലവ്യതിയാനങ്ങൾക്ക് അടിമപ്പെട്ട് കാലഹരണപ്പെട്ടു പോകുന്നില്ല, മറിച്ച് ഇന്നത്തെ സങ്കീർണമായ ലോക സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധിയുടെ വികാസം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയുടെ ഈ ജ്ഞാനം വിശ്വാസികൾക്ക് ശരിയായ ദിശാബോധം നൽകുന്നു. പൊതുനന്മ, വിഭവങ്ങളുടെ സാർവത്രികമായ ലക്ഷ്യം, സഹായതത്വം, ഐക്യദാർഢ്യം, സാമൂഹിക നീതി എന്നിങ്ങനെയുള്ള മൂല്യങ്ങളെല്ലാം പരസ്പര ബന്ധിതമാണെന്നും ഒന്നിനെ മാറ്റിനിർത്തി മറ്റൊന്നിനെ മനസ്സിലാക്കുക സാധ്യമല്ലെന്നും ഇവയെല്ലാം കൂടിച്ചേരുമ്പോഴാണ് മനുഷ്യന്റെ സമഗ്രമായ വികസനം സാധ്യമാകുന്നതെന്നും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഇവയെക്കുറിച്ച് പാപ്പ എടുത്തു പറയുമ്പോൾ ഈ സാമൂഹിക പ്രബോധനങ്ങൾ അൽമായരായ വിശ്വാസികൾക്കും നന്മയാഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവരുടെ ദൈനംദിന ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും തൊഴിലിടങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും ദൈവസ്നേഹം അനുഭവിക്കുവാനുള്ള സഹായിയായി മാറണം എന്നുള്ള തന്റെ ആഗ്രഹവും വെളിപ്പെടുത്തുന്നു. പൊതുനന്മ, വിഭവങ്ങളുടെ സാർവത്രികമായ ലക്ഷ്യം, സഹായതത്വം, ഐക്യദാർഢ്യം, സാമൂഹിക നീതി എന്നീ തത്വങ്ങളെയെല്ലാം ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പുനർവ്യാഖ്യാനം ചെയ്യുവാനും ശക്തിപ്പെടുത്തുവാനും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനത്തിന്റെ ഹൃദയം യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ജീവിക്കുന്ന ദൈവത്തിന്റെ രഹസ്യമാണെന്ന് പാപ്പ എടുത്തു പറയുന്നു. ഈ രഹസ്യം ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മയാണ്, അത് സ്നേഹത്തിന്റെ പരസ്പര വിനിമയമാണ്. ഈ സ്നേഹബന്ധത്തിലേക്കാണ് എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെ തന്നെ ആത്മാർത്ഥമായി ദാനം ചെയ്യുന്നതിലൂടെ മാത്രമേ മനുഷ്യന് തന്റെ പൂർണ്ണത കണ്ടെത്തുക സാധ്യമാവുകയുള്ളൂ. ദൈവത്തിന്റെ ത്രിത്വൈക സ്നേഹത്തിന്റെ ചലനാത്മകതയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഓരോ മനുഷ്യന്റെയും ഏറ്റവും ആഴമേറിയ വിളി. ഈ ദൈവിക കൂട്ടായ്മയുടെ പ്രതിഫലനമാകണം നമ്മുടെ സാമൂഹിക ജീവിതവും. ക്രിസ്തു രഹസ്യമാണ് സാമൂഹിക പ്രബോധനത്തിന്റെ ഉറവിടമെങ്കിൽ അതിന്റെ പ്രായോഗിക രൂപം നാം ദർശിക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിലാണെന്ന് 49-ാം ഖണ്ഡിക വ്യക്തമാക്കുന്നു. ദൈവപുത്രൻ മനുഷ്യനായി തീർന്നതിലൂടെ മനുഷ്യ ചരിത്രത്തിലേക്കും നമ്മുടെ വ്യക്തിജീവിതത്തിലേക്കും ദൈവസ്നേഹത്തെ അവൻ വെളിപ്പെടുത്തി. ഓരോ മനുഷ്യനെയും സഹോദരനായി കാണുവാനും സ്നേഹിക്കുവാനും ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. 50-ാം ഖണ്ഡിക മനുഷ്യന്റെ അന്തസ്സിനെക്കുറിച്ചുള്ള മഹത്തായ ക്രൈസ്തവ ദർശനം പങ്കുവയ്ക്കുന്നു. മനുഷ്യൻ സഹജമായി തന്നെ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കേണ്ടവനാണ്. ദൈവത്തോടും മറ്റുള്ളവരോടും പ്രകൃതിയോടും ചേർന്ന് ഒരു കൂട്ടായ്മയുടെ ചരിത്രം നിർമ്മിക്കാനാണ് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ അന്തസ്സിന്റെ അളവുകോൽ നാം ചിന്തിക്കുന്നത് പോലെ അവന്റെ കഴിവിനെയോ സമ്പത്തിനെയോ പദവിയെയോ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, മറിച്ച് അത് ദൈവം സൗജന്യമായി നൽകിയ ഒന്നാണ്. അതുകൊണ്ടുതന്നെ സഭയുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എപ്പോഴും മനുഷ്യവ്യക്തിയാണ്. സമഗ്രമായ മനുഷ്യവികസനത്തിന്റെ അടിസ്ഥാനം ഈ വ്യക്തിത്വത്തെ ആദരിക്കുക എന്നതാണ്. മനുഷ്യന്റെ അന്തസ്സിനെക്കുറിച്ചും മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള ബോധ്യത്തെ തകർക്കുന്നതിനായി ഇന്ന് പല നിഗൂഢമായ പ്രത്യയശാസ്ത്രങ്ങളും ശക്തമായ താൽപ്പര്യങ്ങളും ശ്രമിക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പും പാപ്പ നൽകുന്നു. കാര്യക്ഷമതയും പ്രകടന മികവും ഉള്ളവർക്ക് മാത്രം മൂല്യം കൽപ്പിക്കുന്ന ചിന്താഗതി വളരെ അപകടകരമാണ്. ഇതിലൂടെ മനുഷ്യൻ വെറുമൊരു വിഭവമായോ ലാഭം കൊയ്യുവാനുള്ള ഉപകരണമായോ മാറുന്നു. എന്നാൽ മനുഷ്യനെപ്പോഴും ഒരു ലക്ഷ്യമായിരിക്കണം, ഒരിക്കലും മറ്റൊരു കാര്യത്തിനുള്ള ഉപാധിയായി മാറരുത്. മനുഷ്യന്റെ മൂല്യം അവൻ സ്വയം നേടിയെടുക്കുന്നതിലല്ല, മറിച്ച് അവനൊരു വ്യക്തിയാണ് എന്നതിലാണ്. ഈ അന്തസ്സിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഒരു അധികാരത്തിനും അവകാശമില്ല. അന്തസ്സെന്ന വാക്കിനെ വിവിധ തലങ്ങളിൽ 52-ാം ഖണ്ഡിക വിശകലനം ചെയ്യുന്നുണ്ട്. നൈതികമായ അന്തസ്സ്, സാമൂഹികമായ അന്തസ്, നിലനിൽപ്പിന്റെ അന്തസ് എന്നിങ്ങനെ പല തലങ്ങളുണ്ട്. ഇവ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യാം. എന്നാൽ ഇതിനെല്ലാം അപ്പുറം അസ്തിത്വപരമായ അന്തസ് എന്നൊരു തലമുണ്ട്. ദൈവം സൃഷ്ടിച്ചുവെന്ന കാരണത്താൽ മാത്രം
ഓരോ മനുഷ്യനും ലഭിക്കുന്ന മൂല്യമാണിത്. പാപമോ പരാജയമോ അവഹേളനമോ അപ്രകാരമുള്ള ഒന്നും ഈ അന്തസ്സിനെ ഇല്ലാതാക്കുന്നില്ല. ഒരു വ്യക്തി ലോകത്താൽ തിരസ്കരിക്കപ്പെട്ടാലും ദൈവത്തിന്റെ സ്നേഹം അവന് നൽകുന്ന ഈ ആഴമേറിയ അന്തസ്സ് ഒരിക്കലും മാറ്റമില്ലാതെ തുടരുന്നു. ഈ അന്തസ്സിന് സീമകളില്ല എന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇതിന് രണ്ട് കാരണങ്ങൾ പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമതായി, മനുഷ്യനെ തന്റെ സൗഹൃദത്തിലേക്ക് വിളിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ്. രണ്ടാമതായി, ഈ അന്തസ്സ് നിരുപാധികമാണ്. ലോകത്തിലെ യാതൊന്നിനും ഒരു മനുഷ്യന്റെ ഈ മൂല്യത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കില്ല. ഏതൊരു അവസ്ഥയിലാണെങ്കിലും ജീവിതം എത്ര തകർന്നതാണെങ്കിലും ഈ അന്തസ്സ് അലംഘനീയമായി നിലനിൽക്കുന്നു. മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ മനുഷ്യന്റെ അന്തസ്സിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തമമായ ശ്രമങ്ങളാണെന്ന് സഭ അംഗീകരിക്കുന്നതായി 54-ാം ഖണ്ഡിക പറയുന്നു. 1948 ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം മനുഷ്യരാശിയുടെ ധാർമ്മിക പുരോഗതിയിലെ ഒരു നാഴികക്കല്ലാണ്. ക്രൈസ്തവ വീക്ഷണത്തിൽ മനുഷ്യാവകാശങ്ങൾ എന്നത് പുറത്തുനിന്നുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതല്ല, മറിച്ച് മനുഷ്യന്റെ സഹജമായ അന്തസ്സിന്റെ ചരിത്രപരമായ പരിഭാഷകളാണ്. അന്താരാഷ്ട്ര സമൂഹം ഇവയെ സംരക്ഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ബാധ്യസ്ഥരുമാണ്. ഇവയെക്കുറിച്ചുള്ള പാപ്പായുടെ വാക്കുകൾ യുദ്ധങ്ങളുടെയും അസ്വസ്ഥതകളുടെയും വെല്ലുവിളികൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്തിന് ഏറെ പ്രസക്തമാണ്. മനുഷ്യാവകാശങ്ങൾ അലംഘനീയവും സാർവത്രികവുമാണെന്ന് പാപ്പ പഠിപ്പിക്കുമ്പോൾ തന്നെ അവ കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങരുത്, മറിച്ച് പ്രായോഗികമായി നടപ്പിലാക്കപ്പെടണം എന്ന ആവശ്യവും മുൻപോട്ടുവെക്കുന്നു. മനുഷ്യാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കുവാനുള്ള അവകാശമാണ്. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള ജീവന്റെ സംരക്ഷണം ഇതിൽ ഉൾപ്പെടുന്നു. ഗർഭച്ഛിദ്രം, നിരപരാധികളെ കൊല്ലുന്നത്, ദയാവധം തുടങ്ങിയവ ജീവിക്കുവാനുള്ള ഈ അടിസ്ഥാന അവകാശത്തിന്റെ ലംഘനമാണ്. ഇത്തരം തെറ്റായ തിരഞ്ഞെടുപ്പുകളെ സഭ ഗൗരവകരമായ അധാർമികതയായി കാണുന്നു. ഇന്നത്തെ കാലത്ത് മനുഷ്യാവകാശങ്ങൾ നേരിടുന്ന രണ്ടു വലിയ വെല്ലുവിളികളെക്കുറിച്ച് 56-ാം ഖണ്ഡികയിൽ പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു. ഒന്ന്, അവകാശങ്ങൾ വെറും ഔദ്യോഗിക രേഖകളിൽ മാത്രമൊതുങ്ങുകയും യഥാർത്ഥ ജീവിതത്തിൽ സാങ്കേതികവിദ്യയുടെ മറവിൽ അന്തസ്സ് ലംഘിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. രണ്ട്, മനുഷ്യാവകാശങ്ങളുടെ സാർവത്രികമായ അടിസ്ഥാനം കണ്ടെത്തുവാൻ സാധിക്കാത്ത സാഹചര്യം. മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാനം കേവലം ഭൂരിപക്ഷ അഭിപ്രായമല്ല, മറിച്ച് മനുഷ്യപ്രകൃതിയിൽ അന്തർലീനമായ മൂല്യങ്ങളാണ്. ഈ അടിസ്ഥാനം നഷ്ടപ്പെട്ടാൽ ഭാവിയിൽ അധികാരമുള്ളവർ ഈ അവകാശങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് ഫ്രാൻസിസ് പാപ്പായെ ഉദ്ധരിച്ചുകൊണ്ട് ലിയോ 14-ാം പാപ്പ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യാവകാശത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പാപ്പ പ്രത്യേകമായി സ്ത്രീകളുടെ അവകാശത്തെപ്പറ്റി എടുത്തു പറയുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ ഇന്നും വിവേചനവും അക്രമവും അനുഭവിക്കുന്നു. വാക്കുകളിൽ മാത്രം തുല്യത പറഞ്ഞാൽ പോരാ, മറിച്ച് നിയമങ്ങളിലും തൊഴിലിടങ്ങളിലും വിദ്യാഭ്യാസത്തിലും രാഷ്ട്രീയ പങ്കാളിത്തത്തിലും അത് പ്രകടമാകണം. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ അവകാശങ്ങളും അന്തസ്സും ലഭിക്കാത്തിടത്തോളം കാലം ആ സമൂഹം പരിഷ്കൃതമാണെന്ന് പറയുക സാധ്യമല്ല. സ്ത്രീകളുടെ സംഭാവനകളെ വിലമതിക്കുവാനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാനുമുള്ള പ്രായോഗിക നടപടികൾ ഉണ്ടാകണമെന്ന് പാപ്പ അടിവരയിട്ട് പറയുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ സഭയുടെ ഭരണ സംവിധാനങ്ങളിൽ സ്ത്രീകൾക്ക് നൽകിയ പ്രാധാന്യത്തെ ഇവിടെ അനുസ്മരിക്കേണ്ടതും ആവശ്യമാണ്. ഒരു സമൂഹത്തിന്റെ അടിത്തറ എന്നത് ഓരോ വ്യക്തിയും അവൻ ഭാഗമായിരിക്കുന്ന കുടുംബവുമാണ്. അതുകൊണ്ടാണ് കുടുംബത്തെ ഗാർഹിക സഭയെന്ന് കത്തോലിക്കാ പ്രബോധനങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. ഓരോ വ്യക്തിക്കും കുടുംബത്തിനും നൽകേണ്ട മുൻഗണനയെക്കുറിച്ച് 58-ാമത്തെ ഖണ്ഡികയിൽ പാപ്പ സംസാരിക്കുന്നു. വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളോ ആശയങ്ങളോ മനുഷ്യന്റെ അവിഭാജ്യമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ അവ നിരർത്ഥകമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെയും സ്വകാര്യ സംരംഭങ്ങളെയും പുകഴ്ത്തുമ്പോൾ തന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അന്തസ്സുള്ള ജോലിയോ സംരക്ഷണമോ ഇല്ലാതെ ജീവിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നതും പാപ്പ എടുത്തുകാണിക്കുകയും അവർക്കായി ശബ്ദമുയർത്തുകയും ചെയ്യുന്നു. പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ ഉപരിയായി ജീവിക്കുന്ന മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ളതാകണം എല്ലാ സാമൂഹിക ഇടപെടലുകളും എന്ന ശക്തമായ വാദവും പാപ്പ ഇവിടെ നടത്തുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോസ് പനച്ചിക്കാടിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളി സംഗീതം പകർന്ന ഗാനം. ആലാപനം ജോസ് പീറ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സിനഡാത്മക സഭയിൽ ഐക്യം വളർത്താനും ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കാനും സമർപ്പിതർക്കുള്ള വിളിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ. വടക്കേ അമേരിക്കയിലെ സന്യസ്തകളുടെ ലീഡർഷിപ്പ് കോൺഫറൻസ് സ്ഥാപിതമായതിന്റെ 70-ാം വാർഷികവുമായി ബന്ധപ്പെട്ടു നടന്ന വാർഷിക സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്കായി ഓഗസ്റ്റ് 12 ബുധനാഴ്ച അയച്ച ഒരു വീഡിയോ സന്ദേശത്തിലാണ് സന്യസ്ത സമൂഹങ്ങൾക്കുള്ളിലും വിവിധ സമൂഹങ്ങൾ തമ്മിലും സഭയിലും ഐക്യം വളർത്തുന്നതിൽ സമർപ്പിതർക്കുള്ള ഉത്തരവാദിത്വത്തെയും വിളിയേയും കുറിച്ച് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചത്. അതേസമയം ക്രിസ്തുവിന്റെ ഐക്യം സാധ്യതമാക്കുന്നതിന് എല്ലാ ക്രൈസ്തവരും വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് ഒരു സിനഡാത്മക സഭയിലാണ് വളരുകയെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. സമർപ്പിത ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിലേക്കും പരിശുദ്ധ പിതാവ് വിരൽ ചൂണ്ടി. പരിശുദ്ധാമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നതിന്റെ കൂടി ഭാഗമായി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ റോമിനു പുറത്ത് കസ്തൽഗന്തോൾഫോയിലുള്ള അപ്പസ്തോലിക കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഓഗസ്റ്റ് 12 ബുധനാഴ്ച വത്തിക്കാനിൽ പൊതുകൂടിക്കാഴ്ച അനുവദിച്ച ശേഷം വൈകുന്നേരമാണ് പാപ്പ ഇവിടേക്കു യാത്രയായത്. സ്വർഗാരോപണ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ കസ്തൽഗന്തോൾഫോയിലുള്ള വില്ലനോവയിലെ വിശുദ്ധ തോമസിന്റെ പേരിലുള്ള പുന്തിഫിക്കൽ ഇടവക ദേവാലയത്തിലെത്തുന്ന പാപ്പ 10 മണിക്ക് വിശ്വാസി സമൂഹത്തിനൊപ്പം വിശുദ്ധ ബലിയർപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പരിശുദ്ധ പിതാവിന്റെ ആരാധനാക്രമ ആഘോഷങ്ങൾക്കായുള്ള ഓഫീസ് അറിയിച്ചിരുന്നു. ഓഗസ്റ്റ് 18-ന് പാപ്പ തിരികെ വത്തിക്കാനിലേക്കു മടങ്ങും. ഇറ്റലിയുടെ അതിർത്തിക്കുള്ളിലെ സാൻമരീനോയും റിമിനി നഗരവും സന്ദർശിക്കാനൊരുങ്ങി ലിയോ 14-ാമൻ പാപ്പ. ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന ഈ യാത്രയിൽ യൂറോപ്പിലെ തന്നെ ചെറുരാജ്യങ്ങളിൽ ഒന്നായ സാൻമരീനോയിലെ രാഷ്ട്രസഭാ നേതൃത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പാപ്പ പിന്നീട് റിമിനിയിൽ നടക്കുന്ന ജനതകൾക്കിടയിലെ സൗഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുകയും വൈകുന്നേരം റിമിനി തുറമുഖത്ത് വിശുദ്ധ ബലിയർപ്പിക്കുകയും ചെയ്യും. സാൻമരീനോയിലേക്കുള്ള യാത്രയുടെ ഭാഗമായി അവിടെയുള്ള റീജൻ ക്യാപ്റ്റന്മാരുമായി പരിശുദ്ധ പിതാവ് സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് സാൻമരീനോ ബസലിക്കയിൽ വച്ച് പ്രാദേശിക സഭാനേതൃത്വത്തിനും വിശ്വാസികൾക്കുമൊപ്പം ആരാധനയും പെന്നാബില്ലിലെ അഗസ്റ്റീനിയൻ സന്യസ്തകളുടെ ആശ്രമത്തിൽ സ്വകാര്യ സന്ദർശനവും നടത്തും. റിമിനിയിൽ നടക്കുന്ന ജനതകൾക്കിടയിലെ സൗഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പാപ്പ പിന്നീട് റിമിനി കത്തീഡ്രലിൽ വെച്ച് രോഗികളും ഭിന്നശേഷിക്കാരും കാരിത്താ സംഘടനയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന പാവപ്പെട്ടവരുമായും കൂടിക്കാഴ്ച നടത്തും. ചൈനയിൽ നിന്നുള്ള സിസ്റ്റർസിയൻ സഭാംഗവും ലന്താവോ ദ്വീപിലെ അവർ ലേഡി ഓഫ് ജോയ് ആശ്രമാംഗവും ലോകത്തിലേക്കും ഏറ്റവും പ്രായം കൂടിയ ട്രാപ്പിസ്റ്റ് സന്യാസിയുമായ ഫാദർ ബെനഡിക്ട് ചാവോ അന്തരിച്ചു. ജൂലൈ 31 വെള്ളിയാഴ്ച മരണമടഞ്ഞ അദ്ദേഹത്തിന് 108 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 1950-കളിൽ പണി ചെയ്യപ്പെട്ട അവർ ലേഡി ഓഫ് ജോയ് ആശ്രമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കുവഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ചടങ്ങുകൾ ഓഗസ്റ്റ് 14-ന് ഹോങ്കോങ്ങിൽ നടക്കും. 1918 ഹെബെയ് പ്രവിശ്യയിലെ ചെങ്ഡിങ്ങിൽ ജനിച്ച അദ്ദേഹം 1949-ലാണ് വൈദികനായി അഭിഷിക്തനായത്. ആഫ്രിക്കയുടെ പടിഞ്ഞാറും മധ്യഭാഗത്തുമുള്ള രാജ്യങ്ങളിൽ കോളറ ബാധ ഗുരുതരമായ രീതിയിൽ പടരുകയാണെന്നും രോഗബാധിതരിൽ വലിയൊരു ഭാഗവും കുട്ടികളാണെന്നും ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് അറിയിച്ചു. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്, കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, റിപ്പബ്ലിക് ഓഫ് കോംഗോ, നൈജീരിയ, ചാഡ്, കാമറൂൺ എന്നീ 6 രാജ്യങ്ങളിലാണ് നിലവിൽ രോഗവ്യാപനം കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയ യൂണിസെഫ് രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനായുള്ള പരിശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് അറിയിച്ചു. 2026 ജനുവരി 1 മുതൽ നൈജീരിയയിൽ 50,000-ലേറെ കോളറ ബാധ കേസുകളും 338 മരണവും കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ 30,400-ലേറെ രോഗബാധ കേസുകളും 700 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഗ്നിഫിക ഉമാനിതാസിന്റെ 2-ാം അധ്യായം 46 മുതൽ 58 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

ലിയോ പതിനാലാമൻ പാപ്പായുടെ മഗ്നിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിലെ രണ്ടാം അധ്യായം കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെയും ദർശനങ്ങളെയും സമഗ്രമായി അവതരിപ്പിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യവ്യക്തിയുടെയും അനന്തമായ അന്തസ്സും അലംഘനീയമായ അവകാശങ്ങളും കേന്ദ്രീകരിച്ചാണ് പാപ്പ ഇവിടെ യാഥാർത്ഥ്യങ്ങളെ വിശദീകരിക്കുന്നത്. മാറുന്ന ലോക സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും കാലത്ത് നീതിയും സാഹോദര്യവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് സഭയുടെ ഈ സാമൂഹിക പ്രബോധനങ്ങൾ എപ്രകാരം അടിത്തറ ഒരുക്കുന്നുവെന്നത് പാപ്പ എടുത്തുകാണിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് നിർജീവമായ ഒരു നിയമസംഹിതയല്ല, മറിച്ച് ചരിത്രത്തോടും മാറുന്ന സംസ്കാരങ്ങളോടും ശാസ്ത്രത്തോടും നിരന്തരം സംവദിക്കുന്ന സജീവമായ ഒരു യാഥാർത്ഥ്യമാണെന്ന് ആമുഖമായി അടിവരയിട്ടുകൊണ്ടാണ് പാപ്പ രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ ചരിത്ര യാഥാർത്ഥ്യം ഒരിക്കലും കാലവ്യതിയാനങ്ങൾക്ക് അടിമപ്പെട്ട് കാലഹരണപ്പെട്ടു പോകുന്നില്ല, മറിച്ച് ഇന്നത്തെ സങ്കീർണമായ ലോക സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധിയുടെ വികാസം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയുടെ ഈ ജ്ഞാനം വിശ്വാസികൾക്ക് ശരിയായ ദിശാബോധം നൽകുന്നു. പൊതുനന്മ, വിഭവങ്ങളുടെ സാർവത്രികമായ ലക്ഷ്യം, സഹായതത്വം, ഐക്യദാർഢ്യം, സാമൂഹിക നീതി എന്നിങ്ങനെയുള്ള മൂല്യങ്ങളെല്ലാം പരസ്പര ബന്ധിതമാണെന്നും ഒന്നിനെ മാറ്റിനിർത്തി മറ്റൊന്നിനെ മനസ്സിലാക്കുക സാധ്യമല്ലെന്നും ഇവയെല്ലാം കൂടിച്ചേരുമ്പോഴാണ് മനുഷ്യന്റെ സമഗ്രമായ വികസനം സാധ്യമാകുന്നതെന്നും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഇവയെക്കുറിച്ച് പാപ്പ എടുത്തു പറയുമ്പോൾ ഈ സാമൂഹിക പ്രബോധനങ്ങൾ അൽമായരായ വിശ്വാസികൾക്കും നന്മയാഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവരുടെ ദൈനംദിന ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും തൊഴിലിടങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും ദൈവസ്നേഹം അനുഭവിക്കുവാനുള്ള സഹായിയായി മാറണം എന്നുള്ള തന്റെ ആഗ്രഹവും വെളിപ്പെടുത്തുന്നു. പൊതുനന്മ, വിഭവങ്ങളുടെ സാർവത്രികമായ ലക്ഷ്യം, സഹായതത്വം, ഐക്യദാർഢ്യം, സാമൂഹിക നീതി എന്നീ തത്വങ്ങളെയെല്ലാം ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പുനർവ്യാഖ്യാനം ചെയ്യുവാനും ശക്തിപ്പെടുത്തുവാനും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനത്തിന്റെ ഹൃദയം യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ജീവിക്കുന്ന ദൈവത്തിന്റെ രഹസ്യമാണെന്ന് പാപ്പ എടുത്തു പറയുന്നു. ഈ രഹസ്യം ത്രിത്വൈക ദൈവത്തിന്റെ കൂട്ടായ്മയാണ്, അത് സ്നേഹത്തിന്റെ പരസ്പര വിനിമയമാണ്. ഈ സ്നേഹബന്ധത്തിലേക്കാണ് എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെ തന്നെ ആത്മാർത്ഥമായി ദാനം ചെയ്യുന്നതിലൂടെ മാത്രമേ മനുഷ്യന് തന്റെ പൂർണ്ണത കണ്ടെത്തുക സാധ്യമാവുകയുള്ളൂ. ദൈവത്തിന്റെ ത്രിത്വൈക സ്നേഹത്തിന്റെ ചലനാത്മകതയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഓരോ മനുഷ്യന്റെയും ഏറ്റവും ആഴമേറിയ വിളി. ഈ ദൈവിക കൂട്ടായ്മയുടെ പ്രതിഫലനമാകണം നമ്മുടെ സാമൂഹിക ജീവിതവും. ക്രിസ്തു രഹസ്യമാണ് സാമൂഹിക പ്രബോധനത്തിന്റെ ഉറവിടമെങ്കിൽ അതിന്റെ പ്രായോഗിക രൂപം നാം ദർശിക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിലാണെന്ന് 49-ാം ഖണ്ഡിക വ്യക്തമാക്കുന്നു. ദൈവപുത്രൻ മനുഷ്യനായി തീർന്നതിലൂടെ മനുഷ്യ ചരിത്രത്തിലേക്കും നമ്മുടെ വ്യക്തിജീവിതത്തിലേക്കും ദൈവസ്നേഹത്തെ അവൻ വെളിപ്പെടുത്തി. ഓരോ മനുഷ്യനെയും സഹോദരനായി കാണുവാനും സ്നേഹിക്കുവാനും ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. 50-ാം ഖണ്ഡിക മനുഷ്യന്റെ അന്തസ്സിനെക്കുറിച്ചുള്ള മഹത്തായ ക്രൈസ്തവ ദർശനം പങ്കുവയ്ക്കുന്നു. മനുഷ്യൻ സഹജമായി തന്നെ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കേണ്ടവനാണ്. ദൈവത്തോടും മറ്റുള്ളവരോടും പ്രകൃതിയോടും ചേർന്ന് ഒരു കൂട്ടായ്മയുടെ ചരിത്രം നിർമ്മിക്കാനാണ് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ അന്തസ്സിന്റെ അളവുകോൽ നാം ചിന്തിക്കുന്നത് പോലെ അവന്റെ കഴിവിനെയോ സമ്പത്തിനെയോ പദവിയെയോ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, മറിച്ച് അത് ദൈവം സൗജന്യമായി നൽകിയ ഒന്നാണ്. അതുകൊണ്ടുതന്നെ സഭയുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എപ്പോഴും മനുഷ്യവ്യക്തിയാണ്. സമഗ്രമായ മനുഷ്യവികസനത്തിന്റെ അടിസ്ഥാനം ഈ വ്യക്തിത്വത്തെ ആദരിക്കുക എന്നതാണ്. മനുഷ്യന്റെ അന്തസ്സിനെക്കുറിച്ചും മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള ബോധ്യത്തെ തകർക്കുന്നതിനായി ഇന്ന് പല നിഗൂഢമായ പ്രത്യയശാസ്ത്രങ്ങളും ശക്തമായ താൽപ്പര്യങ്ങളും ശ്രമിക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പും പാപ്പ നൽകുന്നു. കാര്യക്ഷമതയും പ്രകടന മികവും ഉള്ളവർക്ക് മാത്രം മൂല്യം കൽപ്പിക്കുന്ന ചിന്താഗതി വളരെ അപകടകരമാണ്. ഇതിലൂടെ മനുഷ്യൻ വെറുമൊരു വിഭവമായോ ലാഭം കൊയ്യുവാനുള്ള ഉപകരണമായോ മാറുന്നു. എന്നാൽ മനുഷ്യനെപ്പോഴും ഒരു ലക്ഷ്യമായിരിക്കണം, ഒരിക്കലും മറ്റൊരു കാര്യത്തിനുള്ള ഉപാധിയായി മാറരുത്. മനുഷ്യന്റെ മൂല്യം അവൻ സ്വയം നേടിയെടുക്കുന്നതിലല്ല, മറിച്ച് അവനൊരു വ്യക്തിയാണ് എന്നതിലാണ്. ഈ അന്തസ്സിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഒരു അധികാരത്തിനും അവകാശമില്ല. അന്തസ് എന്ന വാക്കിനെ വിവിധ തലങ്ങളിൽ 52-ാം ഖണ്ഡിക വിശകലനം ചെയ്യുന്നുണ്ട്. നൈതികമായ അന്തസ്, സാമൂഹികമായ അന്തസ്, നിലനിൽപ്പിന്റെ അന്തസ് എന്നിങ്ങനെ പല തലങ്ങളുണ്ട്. ഇവ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യാം. എന്നാൽ ഇതിനെല്ലാം അപ്പുറം അസ്തിത്വപരമായ അന്തസ് എന്നൊരു തലമുണ്ട്. ദൈവം സൃഷ്ടിച്ചുവെന്ന കാരണത്താൽ മാത്രം
ഓരോ മനുഷ്യനും ലഭിക്കുന്ന മൂല്യമാണിത്. പാപമോ പരാജയമോ അവഹേളനമോ അപ്രകാരമുള്ള ഒന്നും ഈ അന്തസ്സിനെ ഇല്ലാതാക്കുന്നില്ല. ഒരു വ്യക്തി ലോകത്താൽ തിരസ്കരിക്കപ്പെട്ടാലും ദൈവത്തിന്റെ സ്നേഹം അവന് നൽകുന്ന ഈ ആഴമേറിയ അന്തസ്സ് ഒരിക്കലും മാറ്റമില്ലാതെ തുടരുന്നു. ഈ അന്തസ്സിന് സീമകളില്ല എന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇതിന് രണ്ട് കാരണങ്ങൾ പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമതായി, മനുഷ്യനെ തന്റെ സൗഹൃദത്തിലേക്ക് വിളിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ്. രണ്ടാമതായി, ഈ അന്തസ്സ് നിരുപാധികമാണ്. ലോകത്തിലെ യാതൊന്നിനും ഒരു മനുഷ്യന്റെ ഈ മൂല്യത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കില്ല. ഏതൊരു അവസ്ഥയിലാണെങ്കിലും ജീവിതം എത്ര തകർന്നതാണെങ്കിലും ഈ അന്തസ്സ് അലംഘനീയമായി നിലനിൽക്കുന്നു. മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ മനുഷ്യന്റെ അന്തസ്സിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തമമായ ശ്രമങ്ങളാണെന്ന് സഭ അംഗീകരിക്കുന്നതായി 54-ാം ഖണ്ഡിക പറയുന്നു. 1948 ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം മനുഷ്യരാശിയുടെ ധാർമ്മിക പുരോഗതിയിലെ ഒരു നാഴികക്കല്ലാണ്. ക്രൈസ്തവ വീക്ഷണത്തിൽ മനുഷ്യാവകാശങ്ങൾ എന്നത് പുറത്തുനിന്നുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതല്ല, മറിച്ച് മനുഷ്യന്റെ സഹജമായ അന്തസ്സിന്റെ ചരിത്രപരമായ പരിഭാഷകളാണ്. അന്താരാഷ്ട്ര സമൂഹം ഇവയെ സംരക്ഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ബാധ്യസ്ഥരുമാണ്. ഇവയെക്കുറിച്ചുള്ള പാപ്പായുടെ വാക്കുകൾ യുദ്ധങ്ങളുടെയും അസ്വസ്ഥതകളുടെയും വെല്ലുവിളികൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്തിന് ഏറെ പ്രസക്തമാണ്. മനുഷ്യാവകാശങ്ങൾ അലംഘനീയവും സാർവത്രികവുമാണെന്ന് പാപ്പ പഠിപ്പിക്കുമ്പോൾ തന്നെ അവ കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങരുത്, മറിച്ച് പ്രായോഗികമായി നടപ്പിലാക്കപ്പെടണം എന്ന ആവശ്യവും മുൻപോട്ട് വയ്ക്കുന്നു. മനുഷ്യാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കുവാനുള്ള അവകാശമാണ്. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള ജീവന്റെ സംരക്ഷണം ഇതിൽ ഉൾപ്പെടുന്നു. ഗർഭഛിദ്രം, നിരപരാധികളെ കൊല്ലുന്നത്, ദയാവധം തുടങ്ങിയവ ജീവിക്കുവാനുള്ള ഈ അടിസ്ഥാന അവകാശത്തിന്റെ ലംഘനമാണ്. ഇത്തരം തെറ്റായ തിരഞ്ഞെടുപ്പുകളെ സഭ ഗൗരവകരമായ അധാർമികതയായി കാണുന്നു. ഇന്നത്തെ കാലത്ത് മനുഷ്യാവകാശങ്ങൾ നേരിടുന്ന രണ്ടു വലിയ വെല്ലുവിളികളെക്കുറിച്ച് 56-ാം ഖണ്ഡികയിൽ പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു. ഒന്ന്, അവകാശങ്ങൾ വെറും ഔദ്യോഗിക രേഖകളിൽ മാത്രം ഒതുങ്ങുകയും യഥാർത്ഥ ജീവിതത്തിൽ സാങ്കേതികവിദ്യയുടെ മറവിൽ അന്തസ്സ് ലംഘിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. രണ്ട്, മനുഷ്യാവകാശങ്ങളുടെ സാർവത്രികമായ അടിസ്ഥാനം കണ്ടെത്തുവാൻ സാധിക്കാത്ത സാഹചര്യം. മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാനം കേവലം ഭൂരിപക്ഷ അഭിപ്രായമല്ല, മറിച്ച് മനുഷ്യപ്രകൃതിയിൽ അന്തർലീനമായ മൂല്യങ്ങളാണ്. ഈ അടിസ്ഥാനം നഷ്ടപ്പെട്ടാൽ ഭാവിയിൽ അധികാരമുള്ളവർ ഈ അവകാശങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് ഫ്രാൻസിസ് പാപ്പായെ ഉദ്ധരിച്ചുകൊണ്ട് ലിയോ 14-ാം പാപ്പ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യാവകാശത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പാപ്പ പ്രത്യേകമായി സ്ത്രീകളുടെ അവകാശത്തെപ്പറ്റി എടുത്തു പറയുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ ഇന്നും വിവേചനവും അക്രമവും അനുഭവിക്കുന്നു. വാക്കുകളിൽ മാത്രം തുല്യത പറഞ്ഞാൽ പോരാ, മറിച്ച് നിയമങ്ങളിലും തൊഴിലിടങ്ങളിലും വിദ്യാഭ്യാസത്തിലും രാഷ്ട്രീയ പങ്കാളിത്തത്തിലും അത് പ്രകടമാകണം. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ അവകാശങ്ങളും അന്തസ്സും ലഭിക്കാത്തിടത്തോളം കാലം ആ സമൂഹം പരിഷ്കൃതമാണെന്ന് പറയുക സാധ്യമല്ല. സ്ത്രീകളുടെ സംഭാവനകളെ വിലമതിക്കുവാനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാനുമുള്ള പ്രായോഗിക നടപടികൾ ഉണ്ടാകണമെന്ന് പാപ്പ അടിവരയിട്ട് പറയുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ സഭയുടെ ഭരണ സംവിധാനങ്ങളിൽ സ്ത്രീകൾക്ക് നൽകിയ പ്രാധാന്യത്തെ ഇവിടെ അനുസ്മരിക്കേണ്ടതും ആവശ്യമാണ്. ഒരു സമൂഹത്തിന്റെ അടിത്തറ എന്നത് ഓരോ വ്യക്തിയും അവൻ ഭാഗമായിരിക്കുന്ന കുടുംബവുമാണ്. അതുകൊണ്ടാണ് കുടുംബത്തെ ഗാർഹിക സഭയെന്ന് കത്തോലിക്ക പ്രബോധനങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. ഓരോ വ്യക്തിക്കും കുടുംബത്തിനും നൽകേണ്ട മുൻഗണനയെക്കുറിച്ച് 58-ാമത്തെ ഖണ്ഡികയിൽ പാപ്പ സംസാരിക്കുന്നു. വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളോ ആശയങ്ങളോ മനുഷ്യന്റെ അവിഭാജ്യമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ അവ നിരർത്ഥകമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെയും സ്വകാര്യ സംരംഭങ്ങളെയും പുകഴ്ത്തുമ്പോൾ തന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അന്തസ്സുള്ള ജോലിയോ സംരക്ഷണമോ ഇല്ലാതെ ജീവിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നതും പാപ്പ എടുത്തുകാണിക്കുകയും അവർക്കായി ശബ്ദമുയർത്തുകയും ചെയ്യുന്നു. പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ ഉപരിയായി ജീവിക്കുന്ന മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ളതാകണം എല്ലാ സാമൂഹിക ഇടപെടലുകളും എന്ന ശക്തമായ വാദവും പാപ്പ ഇവിടെ നടത്തുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോസ് പനച്ചിക്കാടിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളി സംഗീതം പകർന്ന ഗാനം. ആലാപനം ജോസ് പീറ്റർ.